വലിയ കോളിറക്കച്ചന എണ്ണു വക്ക് കാത്ത് കെത്തും കല്ലറ മൂന്ന് മൊട്ട് മറിഞ്ഞിട്ട് പത്ത് ചിത്രത്ത് കുറിയുള്ള കണ്ണി കമ്പിന് തൊത്ത് തണ്ടു കൊടക്കാ മൊട്ട് പുറമെ താക്കിത്ത് വെച്ച് ചെമ്പ് നീരെടുത്തിട്ട് കാല് മൂടുന്ന കത്തി കേക്ക് കട്ടോളേന കാജാട്ടി കടം തീത്ത് നെല്ലയ്ക്ക് പൊളിച്ചത്തിന് തൊട്ട് തൊത്ത് തെക്ക് പടിഞ്ഞാറ് കൂടുമൂലുണ്ട് കന്നിമൂലന്ത് കോമ്പരന തിരിച്ചതന്ത് അഞ്ചി നില പൊളിച്ച അത കത്തി തലങ്കുക അല്ലേ കാരണം കിട തെച്ചി തൊപ്പതില്ലേ ഗജ തണ്ടിന താക്കി ഒടിക്കത്തിനോ തൂക്കി ഭർച്ചി ഈട്ടിലെ കൂടെ തോക്ക് താക്കി അയിനു മനയത് തിരിക്കെ കാരണം കിട പറക്കെ നിന്ദു നീ ദയബോട് കൈമട തുരതിക്ക മനയിളിഞ്ചി പൊരടുവൊക്കെ നെല്ലക്കി തൊത്തി തുളി കന്നി

0: എടാ അയിന് മനര കമ്പ് തന്നിക്കമ്പോയത് എല്ലാ കമ്പ് ആകുമ്പ അയിമാര തട്ട് കുറി കൂട്ടുന്നത് പവിത്രവാനത് തീരല്ലി ബുദ്ധി മാറുവ ആ അജ്ജജ്ജ മൂലജ്ജ മുത്തജ്ജ കട്ടിട്ട് ബാളനത്ത് അയിന് മനക്ക് ഇന്ത സ്ഥിതി ബപ്പക്കാക ഞങ്ങളുടെ ബാലക്കാര മിഞ്ഞ കിളിഞ്ഞ മനന കാപ്പാടോക്ക് ചെന്ന ജന ജാഗ്രതി ആയിട്ട് പണ്ടേത്തന്നെ അല്ല പെത്ത് അയിന് മനക്കാര ആ ചന്ദ ഗിദ്ധ ഇട്ടിട്ട് വ്യവസ്ഥ മാടിത്ത് ചായല് മനേനെ ബെച്ചിട്ട് ഒരു തിങ്കൾക്ക് പയ്യ മരനാടക്ക് പോയിത്തിങ്ക മരനാടില ഒരു ദണ മുൻ മനേനെ നോട്ടിന് പെട്ട് ചായ് കണ്ട് ബാരി കുശിപ്പെട്ട് അവ ചായല് വെച്ചിട്ട് അതില് കായപ്പണ്ട ഒരു മനേല് ഇന്ദാക്കണ കാങ്കത്തെ കെല വിശേഷപ്പെട്ട സൂത്രക്കണ്ണ് സൂത്രക്കണ്ണിച്ചെങ്കി ശത്രുവ ഇരുളു എല്ലിഞ്ചി ആലെ ബക്കുവാണ ഒളിച്ചി നോട്ടു അത് സൂത്രക്കണ്ണു എദിക്കു മിഞ്ഞക്കു ബയ്യത്ര ഓണിനു മിഞ്ഞത്ര ഓണിനോ നോട്ടുവക്കു ഉള്ളത് ഒരു ജാഗത്തിന അല്ലേത്ത ആ പളിയവ് കാട്ടിത്താത്ത് അപ്പോ ഏത് ഗട്ടി ഗംഗാന്നത് അക്ക ഗൊത്താച്ചിനാക്ക് ഇങ്ങനെ ബാളി ബതുക്കട് ഇത് നാട ആശ.
1: ഇച്ചനാര ആരോടത്ത് ആയ്മേ പദ്ധതിയിൽ അടങ്ങിത്തുള്ള വീര്യത്തിന അരിച്ചിടുവ മാലെ കേട്ടിര. പ്രസ്തുതി ബാചരണിയണ്ട പി അപ്പണ്ണ, നിർവഹണെ കൂപ്പതിര ശാരദ നഞ്ചപ്പ്.
2: ആരോടത്ത് ആയ്മേ മാലര ഇന്ത്യത്ര കാര്യക്രമ കേട്ടിര കേട്ടെളുത്ത നിങ്ങക്കെല്ലാം ധന്യവാദ, നമസ്കാര.